ഏജ് മാറ്റി ചില്ലിലിനോനെ മറ്റി ചില്ലിൽ അഗോസ്തോനെ നമ്മെ സി മൊയിനോട്ടനു മെക്കൻ ഷൂ ഇല്ലകത്തിൽ ടിക്കറ്റി നമ്പർ സിക്സ് അഗോയു കിറ്റുകോസ്തോനെ വിയാഗ്രബീശകൻ wiyagrabise kuphona zikumite mbarak ingelekaja mnito kabisa majikoyikoene wanjitake nge mititene kaiti empona zikurendan gane kaiti majin 2000 jepona zenyenyon amajigeri tinai that bob 28 shillings up 29 shillings amaji namesi mwinoto nengungete amaji namsi mwinoto nengungete nitong nebo star 274 aje Nitang nebo star 274 age. Kele jingi tukosto indone. Enyo nitang yon. Nitang nebo star 274 age. Indigitit number 6. Kegon in 150,000. Jil gitu notong nebo star 274 age agi reply tigiti number 6 kulio njitaga baragati luaraptere role jini kongi goito bijo sumo kigaba agwa 150,000 kechi nge viga lakche tae ninguni golin impia e ninguni tigiti nongi tukosto indane e gile kagi garis age yad kora noto nebo ing so Big jetai gitugin in guni gitugin yona. Big jetai in guni gitugin yong gitugostanane. Ijegen tibindi agrabise calling jinene. Kagia tigiti nong gitugostan calling jin lil. Kagigari agayate. Imagine 150,000. Gutuma game again, better tagge. Kitting we big angwan tibindi og big big game. Mitem bi jibindi akponas gitu agosto nene embetu ni brane je jango reni onetoge iyo nagu ni tinda agenge enyon tinota ni mitenyona kolen jingi tu agosto nene nitong ni posta 274 aja tozi mangegir jisangi tu agosto nene imagine tigiti no number 6 em Kelenjin any tongue nebo biggy biggy. Any tongue nebo biggy biggy 150,000. Kelenjigi to go stunning any on it to yon.

0: Wimbledon par. കാകുത്തസ്ഥായി കോൺഡ്രോയ്ക്ക് ബോസർക്ക ലേഖ് ഒത്തേശി കോൺഡ്രോയ്ക്ക് ബാക്കി വിവർത്തന ശൈലി പൈശോനിക്ക് ബോസർക്ക ലേഖ് മാത്തോ ബോക്യാങ്ങൾ ലേഖയ്ക്ക് വകീം കെയ്ത്തിന് തുണോച്ചിൽ വനീഷ്യ തകാമറെ താക്കി ഓത്തോ ഐ എ ബി സി കോൺഡ്രോയ്ച്ചിൻ മിനിസ്റ്റർ ബോബ് പൈശോനിക്ക് ബോബറോ ജോഫ്രി റോക്കോ കൊമോ കോൺഡ്രോയ് ചോത്തൻകു ലേഖ് വകീം കെ നോത്തൻകു തുണോച്ചിൻകെ ഇങ്ങായത്ത പൈശോനിക്ക് ആകോ നോത്തൻകു മഞ്ഞാളു നോത്തിൻ കോൺഡ്രോയ് ചോത്തൻകു ചുപ്ത പൈശോനിക്ക് ബാക്കി വകീം കെ നോത്തൻ പോ ഐ എ ബി സി കമോയങ്ങളേച്ചു കോൺഡ്രോയ് ചോത്തനിൻകെ വിവരത്തിന് ബോസബോത്തിന് മീത്തിനിൻ കൗന്തിന് ബോത്രാൻ സൊയ്യ ഇഗാൻ കുത്തസിത്ത കൗമെത്ത പ്രബീനിക്ക് തോരത്തിൻ കൃബീശയ്ക്ക് ബക്കോഞ്ഞോ കസോം കുറാമേങ്ങിക്ക് ബക്കൗന്തി ഇനോത്തൊക്ക കൊറോബൂത്ത് പ്രസിഡന്റ് വില്യം റൂത്ത സുബീത് കോ ബെലീസിൻ ലോനി ഷേത്തിനോനത്തെ താത്കായൻ തൃക്തമൻ അറവേത്ത അവസീത് കഞ്ഞീത്ത നെഞ്ഞോനെ
1: Nimeona tuko na mlima Ergon na nimekuja na darubini yangu ya kuweka ndikon na naona hapa maneno iko sawa sawa inang'aa pia hapa ni east pia hapa ni east na mahali popote east tunasema tu come tunasema tu come
0: കൈമോങ് അഗ്നെ കോർസേത്തിന് ഉണർത്തൻ മിനിസ്റ്റർ ബോ തിലിലിൻഡോ ആഡന ഡ്വാലെ നിഗങ്ങളോ ലിയന് കോർത്തൻ ബോക്കാവ് മെത്ത പ്രവീനിക്ക് തോലത്തിൻ കൃപീശയ്ക്ക് ബോക്ക മത്തീഗേനിക്ക് വിവർത്തൻ ബോ വെസ്റ്റ് പക്കോത്ത്
2: Men and women led by our chair, the chair, Ethicon, don't listen to the no political noise. Focus on the election. Focus on how you will put in place the right infrastructure for a free, fair, transparent and peaceful election.
0: അഗിന കമസഞ്ഞിന കമാസിന് തനുബണ്ണാണ്ടി സാംസണ് ചേരർക്കേൻ ഗംഗലോലിയൻ കോർത്തൻ അഗിയുമേൻ റബിന് കെയ്ത്തോറത്തിൻ തീക്സി തിരുമോഹനി സൈൻ സീമോ ത്വേത കൗന്തിൻ ബണ്ണാണ്ടി കൊല്ലുമഞ്ഞോനോ തല്ലുകോ കേശകോമായി തൻ കോൺഡ്രോയിന് തിരുമ്പ ഡി സി ബീർക്കാത്തെ കശാ ക്വാക്കി ബഗിങ്കെ നോത്തനകോ നോത്തൻ കുഞ്ഞാലുകി മെത്താക്കി ബഗിങ്കെ നോത്തൻ ബാ ഐ ബി സി കൊയായി ബൈശോനി കീക നൈസുബേ കോങ്ങളാലെത്തെ നോത്തന്ന ബാ ചേരർഗേയ് അഗേരെ മൈതും തൂകേത്തിനോത്തൻ നബോ സാംസോണ് ചേരർഗെ അഗോ കവീറ്റ്ലുകോ ചുത്തൻ ബോ കോൺഡ്രോയ് ചോത്തനിൻ കസർത്ത നഗാകോമായി ശകിച്ചേകെ കോൺഡ്രോയ്ക്ക് ബോക്ക് വിവർത്തന ശൈലി പൈശോനിക്ക് ബോ സർക്കാലിയെ കബീത്ത് തൂയത്തിൻ കുനോത്താബ് ഐ ബി സി എ പിക്ക് ബോ ഇമേത് നിഗിങ്ങളോലിൻ അഗുബോത്ത് തൂത്തിക്ക് ബോ ലവനീഷോനോത്തൻ മീത്തിൻ തായ് കോൺഡ്രോയിച്ചിൻ കോൺഡ്രോയിന്റെ തിന് വൈച്ചാ മൈത്തിൻ ബോ ഐ പാസ് സ്റ്റീവൻ കലോൺ സോമി ഷോക്കാൻ ബോ ഡാപ് കെ ഞാൻ യോചിനു അമാലു അഗുബോത്തൻ ബോ ഡി പി ജാസ്തിൻ മുത്തൂറി അഗർ അല്ലെ കുമാ കോൺഡ്രോയ് ചോത്തൻ കുലിഞ്ഞോളു കൊറോർ ഐ ബി സി ലുഗോയ് കേശുഗോയ്മോങ്ക കൈഷോ ക്വാങ്കുലെ കോഗി കോശി കാണ്ടാസന ബാലെ താപ് ടെക്നോളജി ഷെഗി ബൈഷ്യൻ എൻ ലോനീഷ്യ തെക്കൊമ്പനി തകിങ്കെൻ ബുന്നു എമേത്തിൻ ബോ കൊറിയ മുറത്തെത്തായി നോത്തൻ കോ സൗത്ത് കൊറിയ നെയ്സുബി കോ ങ്ങളാലെത്തി നോത്തൻ ബോ യൂഷ്യൻ വമാലുവ
3: വാച്ചു വരുട്ടോ വാച്ചു കെഞ്ഞ ക്വാൻസ കിനവേറ്റ sijui kina Aaron Cheriot watu wote eti wanamshambulia Rigiji ati sababu Rigiji ameuliza mambo ya hii kandarasi ya teknolojia ya kura eti sababu Rigiji ameuliza mambo ya zile ballot papers mtakazopigia kura tumesema bwana Ethicon na commissioners wako muje in a round table tarehe 9 Oktoba tunataka tuongee kama Wakenya juu ya uchaguzi ujao sababu uchaguzi huu unaenda kwa kihistoria.
4: Touch FM tugeta kolenchi
0: കാങ്കോൾച്ചി പ്രസിഡന്റ് വില്യം റൂത്തോ കോൺഡ്രോയിന്റെ തിന് വൈശാമായി തിന് ബോ വൈപ്പ സ്റ്റീവൻ കലോൺ സമുഷോ കാർലുഗോയ്ക്കോമായി തൈനോടെ തിന് ബലാമിത്തിനോ തീച്ചേ സർക്കലി തിനുമോ പ്രസിഡന്റിനോ തന്നെ എനിക്ക് വിവരത്തൻ ബോ ഉക്കാംബാനി ഓണോലിയൻ കോ താബറോ നെമിങ്ങിന്റെ മീത്തിനെ നെൽ ഡോറെ തിൻ കൗന്തിന് ബോവാൻ സംഘീഷോ യകാംഗോയെ തൂയ തക്പി കേക്കബോൻ ബൊറിയെ തിന് ബത്തേസോ കുമാറു തൊകുലേക്ക് മീ ഒറാനോ തൻ കോബോഷ് കെഞ്ഞ് അഗോത്തേന കസർത്താൻ ഗീത്തിനോ ബ്രോയിൻഡോ കലോൺസോൻ ബോക്കെ കൊങ്ങാത്തക്കെ തേച്ചോറാ നോത്തൻ കുബാത്തേൻ മൈം കോസുലായൻ കോൺഡ്രോയിഡ് നോത്തൻ അഗുയി എൻ ഗൂനെ എൻ ഗുവഞ്ഞ് നബോ സർക്കലിഞ്ഞെ നെയ്സുബെ കൊങ്ങനാലെത്തിൻ ബോ പ്രസിഡന്റ് റൂത്തോ
5: huyo mtu alikuwa pale jana anasema huyu Ruto sijui hii barabara kweli ametengeneza lami si kubwa sana anasema ati ni haki ya watu wa pale ni kweli ni haki ya watu wa pale lakini hiyo haki mbona ilingojea mpaka Ruto akafika ndio hiyo haki ikapatikana na yeye amekuwa akimangamanga